ഉദ്വേരോ നീ ഉദ്വേരോ എനിക്ക് എന്റെ കാഴ്ചയെ ഉദ്വേരി ചെയ്യോ നീ ഉദ്വേരോ എനിക്ക് എന്റെ കാഴ്ചയെ ഉദ്വേരി ചെയ്യോ ഇക്കാരോട് ഉദ്വേരി ചെയ്യോ ജോലി താമനെ പോലെ ഒമ്മയ്ക്ക് ഭാഗ്യം